0: സൺഫ്ലവർ ഓയിൽ.
1: മേച്ചേരി കാവേരി ആർട്സ് ആൻഡ് സയൻസ് കല്ലൂരിയിൽ
2: ബി എ തമിഴ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, മൈക്രോബയോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസ്, ബി കോം, ബി കോം സി എ, ബി സി എ, ബി ബി എ, എം കോം, എം എസ് സി മൈക്രോബയോളജി, ബി എഡ്, എം എ ഡി എന്ന് നിറയ കോഴ്സസ് ഇരിക്കു.
1: ഇപ്പോഴത് അഡ്മിഷൻ നടപ്പെടുകിറത് ദി കാവേരി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മേച്ചേരി, സേലം.
2: കോൺടാക്ട് 9524936156.
3: பொன்னியின் புதுப்புனல் அறிமுக நேயர்கள் உங்களுக்கான நிகழ்ச்சி. கண்டிப்பா இந்த டைம்ல 8:07 அப்படிங்கிறது நிறைய பேருக்கு அப்படியே காலில் சுடுதண்ணி ஊத்திட்டு பரபரப்பா